ജീവന്യത ജീവിതയൈമ കേപ്സ് എഫ്എം അലിനപ ചെഗു ജീവന്യ പലാ പലാ ഞൈപുകിമ കേപ്സ് എഫ്എം ചെഗു ജീവന്യ സദായമ പാസ കേപ്സ് 98.3 എഫ്എം